0: ഒമ്പതാം അധികാരം. ബെഞ്ചമിൻ കോത്രത്താഴിൽ കീസ് എന്നും പേരുള്ള മഹാപരാക്രമശാലിയാണ് ഒരു മനുഷ്യൻ ഇരുന്നാൽ അവൻ ബെഞ്ചമിൻ കോത്രത്താനായ അബിയാവിൻ മകനാണ് പെറുഹാരത്തിൽ പിറന്ന് ശിറോയാറിൻ പുത്രനായ അബിയേലിൻ കുമാരൻ. അവനുക്ക് സൗൽ എന്നും പേരുള്ള സൗന്ദര്യമാണ് ബാലവനായ ഒരു കുമാരൻ ഇരുന്നാൽ ഇഷ്ടവേൽ പുത്രനിൽ അവനെ പാർക്കലും സൗന്ദര്യമാണ് ഇല്ലേ. എല്ലാം ജനങ്ങളും അവൻ തോൾക്ക് കീഴായി ഇരിക്കത്തക്ക ഉയരമുള്ളവനായി ഇരുന്നാണ്. സൗലിൻ തഹപ്പനായ കീസുടിയ കഴുതകൾ കാണാമൽ പോയിട്ട് ആയാൽ കീസ് തൻ കുമാരനായ സൗലെ നോക്കി, നീ വേലക്കാരിൽ ഒരുവനെ കൂട്ടിക്കൊണ്ട് കഴുതകളെ തേട പുറപ്പെട്ടു പോ എന്നാണ്. അപ്പടിയെ അവൻ എപ്രായം മലകളെയും സലിസ നാട്ടെയും കടന്നു പോന്നാണ്. അങ്ങേ അവയെ കാണാമൽ സാലിം നാട്ടെ കടന്നാൽ അങ്ങേയും കാണവില്ലേ. ബെഞ്ചമിൻ നാട്ടെയും ഉറവക്കടന്നും അവയെ കാണവില്ലേ. അവർ സൂപ്പ് എന്നും നാട്ടിൽക്ക് വന്നപോലെ സവൾ തന്നോടിരുന്ന വേലക്കാരനെ നോക്കി, എൻ തകപ്പൻ കവലകൾ മേലുള്ള കവലയെ വിട്ട് നമുക്കാ കവലപ്പെടാതെ പഠിക്ക് തിരുമ്പി പോവുമാ ബാ എന്നാൽ അതൊക്കെ അവൻ, ഇതോ ഇന്ന പട്ടണത്തിലെ ദേവനുടേ മനുഷ്യൻ ഒരുവർ ഇരുക്കാർ, അവർ പെരിയവർ, അവർ സൊല്ലുറതെല്ലാം തപ്പാമൽ നടക്കും, അങ്ങേ പോവും. ഒരുവേളെ അവർ നാം പോകേണ്ടിയ നമ്മുടെ വഴിയെ നമുക്ക് തെരുവിപ്പാർ എന്നാണ്. അപ്പോഴത് സവൾ തൻ വേലക്കാരനെ പാത്ത്, നാം പോന്നാലും അത് മനുഷ്യനുക്ക് എന്നത്തെ കൊണ്ടുപോവോം? നമ്മുടെ പൈകളിൽ ഇരുന്ന തിൻപണ്ടങ്ങൾ ചെലവഴിഞ്ഞു പോയിട്ട് ദേവനുടേ മനുഷ്യനായി അവർക്ക് കൊണ്ടുപോകത്തക്ക കാണിക്ക നമ്മുടെ ഒന്നുമില്ലയേ എന്നാണ്. അന്ന് വേലക്കാരൻ പിന്നും സവളെ പാത്ത്, ഇതോ എൻ കയ്യിൽ ഇന്നും കാൽ സൈക്കിൾ വെള്ളിയിരിക്കുന്നത്, ദേവനുടേ മനുഷ്യൻ നമുക്ക് നമ്മുടെ വഴിയെ അറിവിക്കും പടിക്ക് അതേ അവർക്ക് കൊടുപ്പേൻ എന്നാണ്. മുൻകാലത്തിൽ ഇഷ്ടേവലിൽ യാതൊരു ദേവനിടത്തിൽ വിചാരിക്ക പോനാൽ ജ്ഞാന സൃഷ്ടിക്കാരിടത്തിൽക്ക് പോവും ബാലുകൾ എൻപാൽകൾ. ഇന്നാളിൽ തീർക്കദർശി എന്നപ്പെടുന്നവൻ മുൻകാലത്തിൽ ജ്ഞാന സൃഷ്ടിക്കാരൻ എന്നപ്പെടുവാൻ. അപ്പോൾ സവൾ തൻ വേലക്കാരനെ നോക്കി നല്ല കാര്യം സൊന്നായി പോവും ബാ എന്നാണ്. അപ്പടിയേ ദേവനുടേ മനുഷ്യൻ ഇരുന്ന അന്ന പട്ടണത്തിൽക്ക് പോനാൽ അവർ പട്ടണത്തിക്കു മേട്ടിൻ വഴിയായി ഏറുകിറ പോകുന്നത് തണ്ണീർ എടുക്ക വന്ന പെൺകളെ കണ്ട് ഞാൻ സൃഷ്ടിക്കാരൻ ഇങ്ങേ ഇരിക്കാറാ എന്ന് അവരുടെ കേട്ടാൽ അതൊക്കെ അവർ ഇരിക്കാർ, ഇതോ ഉങ്ങൾക്ക് എതിരെ ഇരിക്കാർ, തീവ്രമായി പൊങ്കൽ. ഇന്നേക്ക് ജനങ്ങൾ മേടയിൽ പലിയിടുകിറ പടിയാൽ ഇന്നേ ദിനം പട്ടണത്തിക്ക് വന്നാൽ നിങ്ങൾ പട്ടണത്തിക്കു പ്രവേശിച്ച ഉടനെ അവർ മേടയിൽ മേൽ ഭോജനം പണിയുന്നതിക്കു മുന്നേ അവരെ കാണുവീർകൾ. അവർ വെറുമറ്റും ജനങ്ങൾ ഭോജനം പണ മാട്ടാർ, പലയിട്ടതെ അവർ ആശീർവദിപ്പാർ. പിൻപു അടയ്ക്കപ്പെട്ടവർ ഭോജനം പണുവാർ, ഉടനെ പോങ്കൾ, ഇന്നേരത്തിലെ അവരെ കണ്ടുകൊള്ളാറുണ്ടാകും. അവർ പട്ടണത്തിക്കു പോയി പട്ടണത്തിന് നടുവേ ചേർന്നപോലെ ഇതോ സാമുവേൽ മേടയിന്മേൽ ഏറി പോകുന്നവർക്ക് അവർക്ക് എതിരെ പുറപ്പെട്ടു വന്നാണ്. സവൽ വരെ ഒരു നാൾക്ക് മുന്നേ കറ്റ സാമുവേലിൻ കാതുകേക്ക്, നാളെ ഇന്നേരത്തേക്ക് ബെഞ്ചമിൻ നാട്ടായി ഒരു മനുഷ്യനെ ഉന്നിടത്തിൽ അനുപ്പിയേൻ. അവനെ എൻ ജനമായ ഇസ്രായേലിന്മേൽ അധിപതിയാക അഭിഷേകം പണ കടവായി. അവൻ എൻ ജനത്തെ ഫെലിസ്തീൻ കൈക്ക് നീങ്കളാക്കി രക്ഷിപ്പാൻ. എൻ ജനത്തിൽ മുറയിടുതൽ എന്നിടത്തിൽ വന്ന് എട്ടിന പടിയിനാൽ ഞാൻ അവരുടെ കടാക്ഷിത്തേൻ എന്ന് വെളിപ്പെടുത്തിയിരുന്ന സാമുവേൽ സവളെ കണ്ടപോലെ കത്തർ അവരിടത്തിൽ, ഇതോ ഞാൻ ഉണക്ക് ചൊല്ലിയിരുന്ന മനുഷ്യൻ ഇവനെ, ഇവൻ താൻ എൻ ജനത്തെ ആളുവാൻ എന്നാൽ. സവൽ നടുവാസലിലെ സാമുവേലിടത്തിൽ വന്ന് ഞാൻ സൃഷ്ടിക്കാരൻ വീട് എങ്കേ ചൊല്ലും എന്ന് കേട്ടാൽ സാമുവേൽ സവലിക്ക് പ്രിയോത്തരമാക, ഞാൻ സൃഷ്ടിക്കാരൻ നാന്താ, നീ എനിക്ക് മുന്നേ മേടയിന്മേൽ ഏറിപ്പോ. നിങ്ങൾ ഇന്നേക്ക് എന്നോടിയ ഭോജനം പണ്ണം വേണ്ടും. നാളെ കാലമേ നാൻ ഉൻ ഇതയത്തിൽ ഉള്ളത് എല്ലാവരുടെയും ഉനക്ക് അറിവിത്ത് ഉന്നെ അനുപ്പിവിടുവേൻ. മൂന്ന് നാളേക്ക് മുന്നേ കാണാൻ പോകുന്ന കഴുതകളെ പറ്റി കവലപ്പെട വേണ്ട, അവകൾ അകപ്പെട്ടത്. ഇതെല്ലാം സകല ഇസ്രായേലിൻ അപേക്ഷയും യാറെ നാടുകിറത് ഉന്നെയും ഉൻ വിട്ടാൽ അനവരെയും അല്ലവാ എന്നാണ്. അപ്പോഴും സവൽ പ്രതിയുത്തരമാക, നാം ഇസ്രായേൽ കോത്രങ്ങളിലെ സ്ത്രീതാണ് ബെഞ്ചമിൻ കോത്രത്താണല്ലവാ. ബെഞ്ചമിൻ കോത്രത്തു കുടുംബങ്ങളെയെല്ലാം എൻ കുടുംബം അല്പമാണതല്ലവാ. നീ ഇപ്പടിപ്പെട്ട വാർത്തയെ എന്നിടത്തിൽ സൊൽവാണേൻ എന്നാണ്. സാമുവേൽ സവളെയും അവൻ വേലക്കാരനെയും ഭോജനജാലയ്ക്ക് അഴിത്തു കൊണ്ടുപോയി അവരെ അളക്കപ്പെട്ടവർക്കുള്ളേ തലമയാണ ഇടത്തിലേ വൈത്താണ്. അളക്കപ്പെട്ടവർ ഏറെക്കുറിയ 30 പേരായിരുന്നാണ്. പിൻപു സാമുവേൽ സമയക്കാരനെ പാത്ത്, നാൻ ഉൻ കയ്യിലെ ഒരു പങ്കെ കൊടുത്തു വൈത്തേനെ, അതെ കൊണ്ടുവന്ന് വൈ എന്നാണ്. അപ്പോഴും സമയക്കാർ ഒരു മുൻ തൊടയെയും അതിനോട് ഇരുന്നതെയും എടുത്തുകൊണ്ട് വന്ന് അന്ന് സൗലക്ക് മുൻ വൈത്താണ്. അപ്പോഴും സാമുവേൽ, ഇതോ உனக்கென்று வைக்கப்பட்டது, இதை உனக்கு முன்பாக வைத்து சாப்பிடு. நான் ஜனங்களை விருந்துக்கு அழைத்தது முதல் இதுவரைக்கும் இது உனக்காக வைக்கப்பட்டிருந்தது என்றான். அப்படியே சவல் அன்றைய தினம் சாமுவேலோடே சாப்பிட்டான். அவர்கள் மேடையிலிருந்து பட்டணத்திற்கு இறங்கி வந்த பின்பு அவன் மேல் வீட்டிலே சவலோடே பேசிக் கொண்டிருந்தான். அவள் அதிகாலமே கிழக்கு ஒழுக்கிற நேரத்தில் எழுந்திருந்த போது சாமுவேல் சவலை மேல் வீட்டின் மேல் அழைத்து, நான் உன்னை அனுப்பிவிடும்படிக்கு ஆயத்தப்படு என்றான். சவல் ஆயத்தப்பட்ட போது அவனும் சாமுவேலும் இருவருமாக வெளியே புறப்பட்டார்கள். அவர்கள் பட்டணத்தின் கடைசி மட்டும் இறங்கி வந்த போது சாமுவேல் சவலை பார்த்து, வேலைக்காரன் நமக்கு முன்னே நடந்து போக சொல் என்றான். அப்படியே அவன் நடந்து போனான். இப்பொழுது நான் தேவனுடைய வார்த்தையை உனக்கு தெரிவிக்கும்படிக்கு நீ சற்றே தரித்து நில் என்றான்.
1: ஓ ஃபாதர், தேங்க் யூ லார்ட். ஓ, நம்முடைய ஆண்டவர் பலனுள்ளவர், அவர் பராக்கிரம நிறைந்தவர். பிரியமான தேவ ஜனமே, தாவீது தனக்கு விரோதமாக சத்துருக்களை விரட்டி அடிக்க தேவனுடைய

അതിന്റെ സിലുവയെ മാത്രം എന്റെ ഉലകത്തിൽ അതിന്റെ രക്ഷകരെ അത് യേശുവെ എന്റെ വെളിച്ചത്തെ എന്റെ ഉലകത്തിൽ പ്രകാശം தேவனுடைய கரத்திலே ஒரு அஸ்துராயுதமாய் எடுத்து பயன்படுத்துவீராக அஸ்துராயுதமாய் பயன்படுத்துவீராக use everyone for your glory hallelujah like a warrior hallelujah like an arrow in the warrior's hand use us oh god